ളിമ്പിലും അല്ലേലൂയാം. നാനുയര പോകുംപോതു എൻ വെറ്റി ഗീതമാകും, നാൻ താള നിൽക്കുംപോതു എന്നെ തേറ്റും ഗീതമാകും. നാനുയര പോകുംപോതു എൻ വെറ്റി ഗീതമാകും, നാൻ താള നിൽക്കുംപോതു എന്നെ തേറ്റും ഗീതമാകും. അല്ലേ ലൂയാം. എന്നുയരിലും എൻ